0: മാഡം.
1: നിഴ്യാ നഭാംഗണി പസർലാ പ്രകാശ കാഹിഞ്ച ജീവനി മാത്ര അന്ധാരഖാസ കാഹിന്നാ ജന്മാനെ തർ കാഹിന്നാ കർമാനെ ദൂർ ഠേവലെ ആഹെ പ്രകാശാച്ച രംഗാനെ അന്ധാരെ തെഞ്ച ജീവനി ആപണ എക് ആശേച്ച കിരൺ ഹോയാ ജാതാ ജാതാ ജഗാതുൻ എക് ദിവാ ഉജളുൻ ജാവുയാ.